എഴുതിയവർ കവിഞർ മുത്തുലിംഗം. കുമരിപ്പെണ്ണിനുള്ളത്തിലെ ത്രിപടത്തിൽ കെ ഭാഗ്യരാജ്, രാധിക മറ്റും പലരും നടിത്തിരുന്നார்கள். എസ് പി ബാലസുബ്രഹ്മണ്യമും വാണി ജയറാമും പാടിയ இந்த பாடல் காட்சியில் கே பாக்யராஜ் மற்றும் ராதிகா. இது உங்களுக்காக முதல் பாடலாக குமரி பெண்ணின் உள்ளத்திலே.